ചെയ്യാർ ചന്ദ്രശേഖർ ഈ ആ ഗ്രൂപ്പത്തിൽ വിളിക്കുമ്പോൾ. രക്ഷാമാമ പടത്തിലുണ്ട്.